ഇന ആന്താൻ തിരുമന്റെ ഹൊരിഗാ തോൽഗീനം സത്താതികത്തൻ കൊർത്താ മുൻതിൽ പുമ്പിൻ ചേ അഞ്ചാങ് നിർത്തി ചെത്നിയിലാക്കിക്ക ത്രോത്തോഹം ചങ്ങോ നിൽതി പറകുൻ തൊപ്പുൻ തൂക്കുറുത്തിയത് കതറാൻ നൊത്തിയതേൻ പൈമാനത്തെ സത് സകകം ദുർദുർത്തും കുഴുതും പാതെ ഹെ